0: മാമണ്ണ അപ്പേ സൗഖ്യ ഞാനില്ല ആ സൗഖ്യനെ അപ്പേ പണ്ടര് ഈര് ഭാരീ സാധക വിദ്യകളും കൽത്തുന്ന ബിർസെ അഞ്ചാത് ഇരടേ പോതു ആ വിദ്യ മാത്ര കൽത്തത് ഈലാർന്നെ ബിർസാവിടു പണ്ടര് അന്തേ മാമണ്ണ എങ്കലാ ഇരേ ഗുത്തിനഞ്ചന സാധക വിദ്യകളും മാത്ര കൽപ്പിടും ആശ എങ്ക കൽപ്പാത് കുറവരാ
1: ബാലാദേവു

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കിരണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

മാത്തേരുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് എന്നാണ് പുള്ളിയായി ബൊക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

0: മാമണ്ണ, അപ്പേ സൗഖ്യ. ഞാനില്ല ആ സൗഖ്യനെ. അപ്പേ പണ്ടര് ഈര് ഭാരീ സാധക വിദ്യകളും കൽത്തുന്ന ബിർസെ അഞ്ചാത് ഇരടേ പോതു ആ വിദ്യ മാത്ര കൽത്തത് ഈലാർന്നെ ബിർസാവിടു പണ്ടര് അന്തേ മാമണ്ണ. എങ്കല ഇരേ ഗുത്തിനഞ്ചന സാധക വിദ്യകളും മാത്ര കൽപ്പടും ആസ എങ്ക കൽപ്പാത് കൊറുവരാ
1: ബാലാദേവു.